0: ആകാശവാണി കാവ്യയാന. കവി മുദ്ദണ്ണന ശ്രീ രാമാശ്വമേധം കാവ്യദ വാചന വ്യാഖ്യാന. ഈഗ കാവ്യയാനദ 95ನೇ ഹെജ്ജെ. ഇന്ദിന കാവ്യയാനദല്ലി വാചനകാരരായി ഭാഗവഹിച്ചവരു പി യാമിനി, വ്യാഖ്യാനകാരരു ചിത്രപ്പാടി ഉപേന്ദ്ര സോമയാജി.
1: അരണ്യകനല്ലിഗെ ബന്ദ ശത്രുഘ്നാദികളന്നു മുനിയു വിവിധ രീതിയല്ലി സത്കരിസുത്താനെ. ഇതു ആതന മന്ത്രദ ബൽമയെന്നു അന്തഹുദു തനഗൂ സിദ്ധിസിദെ എന്നുത്താനെ മുദ്ദണ്ണ.